തുമ്മികൈ പിക്കു വരികയോ ഒന്നിച്ച കൈകാരി രംഗാനി അങ്ങിയൊങ്ങീ അറ്റത്തോ അത്ത കിമ്മികൈ ഒന്നിച്ച കൈകാരി രംഗാനി അങ്ങിയൊങ്ങി.